山一坡来可丢。പണ്ഡരിനാഥ പാണ്ഡുരംഗ വിഠല ഭജോ പ്രതിവാസ സൈദേവ വിഠല ഭജോ പ്രതിവാസ സൈ